ജായിസതകീ കുബാതോയ ഹദീസ് കുറവിയെ റിയക ദ്വാലക മെഹ്മാൻ ദാരിഗ വണി തിന്ദുവഹ എയബ്വര ഇതുർവ ബയകീ സദഖാതിക ഇമാം മുസ്ലിം റഹിമഹുല്ലാഹു റിവാ കുറവി റിവായതി ഗാവേ മെഹ്മാൻ ദാരിയകീ തിന്ദുവഹ ഏഗതരൈ ജായിസതകീ റിയക ദ്വാല ഇമാം ഖത്താബി റഹിമഹുല്ലാഹു വിദാളവഫാവേ ജായിസതകീ റിയകാ ദുആലേ ഒ ബസ്ഫുളുഗേ മുറാദാ ബഹേഗതും ഇമാം മാലിക് റഹിമഹുല്ലാഹു ആ സ്വാല് കുറവുമും ജവാബുഗാ വിദാളവിയേ ഹേവകും ഹിതുമായ് ഹാസ ഗൊതെ ബെഹട്ടുമായ് ബൊഡങ് അളാലുമക് റിയകാ ദുആലേ മുളി മെഹ്മാൻ ദാരീഗെ മുദ്ദതകീ തിന്ദുവഹേ ഇമാം ഖത്താബി റഹിമഹുല്ലാഹു വിദാളവിയേ ഫുറതമ ദുവഹുഗ ഖാസ ഗായകമെ മെഹ്മാനുന്ന ദേതരെ ബെഹട്ടുമെ ദേവണ അദി തിംവണ ദുവഹുഗ എമീഹെഗ്ഗെ അതുഗാഹുരി എച്ചകും കാന്ദി ഹെദുമെ ആദവെഗിം കായുളെ എച്ചകവ്വുരെ ഇതുരു നുകുരുമെ തിന്ദുവഹവ്വുരെ ഇതുരു വെജ്ജനമ എയി സദഖാതികെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു വിദാളവഫാവേ എമീഹെഗ്ഗെ ഗാതം മെഹ്മാനകു അതുവെജ്ജനമ മെഹ്മാനട്ടകാ വാ ഹക്കുത കെവ്വയെ എക്കം വണീ തിൻ ദർജ കഷെ വാജിബു മിംവർക്കായ് മുസ്തഹബ്ബു മിംവർക്കായ് സദഗാതുഗെ ഗൊതുഗാ ദെവേ മിംവർക്കെ വാജിബ് മിംവറകീ റയകാ ദുആലേ.

ഖുർആനും എവരെങ്കിലോ ഫർദാവഗം വാ മീഹുന്നെ അതി എ ഖുർആൻ അടുഹമ കവ്യസ് എവരെന്നക കുളദാന വെഗെന്നൻ വെതേ.

0: അങ്കാദീ ഉങ്കണ്ണാദീ മുണിഫോയ് ഫിലുവാ ദിനുമുക
1: തെതുവെരുക്കമ്മായകു
0: എക്കുവെരുക്കമായകു
1: ഏറുവെസ് മിഹാറുവെസ് റയ്യതുന്നായകു റയ്യതുന്ന എമ്മെഗാതുക ദിവഹരാജ്യകെ അടു
0: എങ്ങാ സതർസ്തേക സാളിസ് നുവെ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗാ ഹേർട്സ് എഫ് എം ബാൻഡ്
2: ಅಂಗಾರದೂಹಗೆ ಹವೀರ್ ಫಹಿಜೆಹರು ರಿಪೀಟ್ ಪುರಾಸ್ವದೂಹಗೆ ಹವೀರ್ ಹತರುಗಡಿ ಫಣರಾಗ ಅದಿ ಆದಿತ ದೂಹಗೆ ಹವೀರ್ ಫಹಿಜೆಹರು ಹಮೇ ಕಣಿ ದಿವಿರಾಜೆಯಾಡು
3: ಗಡಿಮೆಂದುರ್ ಕುರಿ ಎಗಾರ ಜೆಹಿ ಅಸಮುಂದಿಗೆಂದವಣಿ ದಿವಿರಾಜೆಯಾಡು

0: فبأي آلاء ربكما تكذبان؟
1: എമ്മനകളോ സീമക്കിയ ബദ സീമക്കിയ വാണി സബ്ബിസുനായത്തും ഫഷായക കുല്ലു മൻ അലൈഹ ഫാൻ
0: കുല്ലു മൻ അലൈഹ ഫാൻ ويبقى وجه ربك ذو الجلال والإكرام.